0: കേൾക്കണക്ക്.
1: Where culture lives. This is CJMR 1320, the voice of the city.